നമസ്കാരം, ദിസ് ഇസ് ശ്രുതി ചിലകുമാരി. യു ആർ ലിസണിംഗ് ടു ക്ലാസിക്കൽ ട്യൂസ്ഡേ ശ്രുതി ലയലു ഓൺ റേഡിയോ സുരഭി അമേരിക്കാലോ തെലുഗു നേസ്തം. ടുഡേ വി ഹാവ് വിത്ത് അസ് ഡോക്ടർ മൈസൂർ മഞ്ജുനാഥ്, വൺ ഓഫ് ദ ഫൈനസ്റ്റ് വയലിനിസ്റ്റ് ഓഫ് ഇന്ത്യ, യംഗർ ഓഫ് ദ ടു ബ്രദേഴ്സ് പോപ്പുലർലി നോൺ ആസ് മൈസൂർ ബ്രദേഴ്സ്, ഹു ബിലീവ് മ്യൂസിക് ഈസ് എവറിഥിംഗ്. Crowned as Princess of Music by the great sitar maestro Bharat Ratna Pandit Ravi Shankar Ji, their prodigious talent blossomed into being brand ambassadors of Indian classical music. Trained rigorously by their father, Professor Sri Mahadevappa, they would enthrall the audience with their fine blend of classicism and innovation.